ഗുഡ് മോർണിംഗ് സൂപ്പർ ഉദയസനാക്കുവേവ. അത് സെപ്റ്റംബർ മാസേ ദേവനിത സെപ്റ്റംബർ ദേവനിത കീഴിലൊക്കെയാണ് ബദാദ ദിവസാക്കിയതിമേ ബദാദ ദിവസേ സത്മാനിക വചന ഹെറ്റാത്തറ അഭിയോഗിയ ഒകൊല്ലാണ്ട് ഗുഡദാകാന്ന് അഭിയോഗിയുടെ അഭിയോഗിയാക്ക് വെന്ന് ഒകൊല്ലാണ്ട് ഹെക്കി വെയിക്കല മമ ബലാകന ഇന്നവാ സിക്കുറാതെ വേണം അങ്ങപ്പിട്ട കാലയായിത്തുറുവേലാ തീയണവാ ദയാക് തീയണോ മതക്കറന്ന് ഈ തമായി ി കടയുടെ ഗിയാട്ട പാസ് സാമാന്യം ഗിതരട അവശ്യകരണ ബഡുട്ടിക ഗന്ന ഗിയാവ് മുളിമ്മ ഇസ്രഹിമ്മ ഉടിന്മ ബഡുലിസ്റ്റകേ തിയാകരണ ദയാക് തമൈമേ ഗിതരട ഓണി കരണ സഹാൾട്ടിക കീഴിലൊക്കെയാണ് ആൽ നങ് ഇതിങ് ഓണി തരാൻ കടയെ ഗന്ന തീയണോ അയ്യോ ലൂസ് പാക്കറ്റ് പോലെ തീയണോന്നെ ഇത് കിലോ ഗണങ്കൻ ഹെബൈ ഹാൽ അറകാരണ ഗിയാട്ട പാസ് ആകെ ഗിതരട്ട അവശ്യകരണ സഹാൾട്ടിക അറകാരണ ഗിയാട്ട പാസ് ക്വാളിറ്റിയൊക്കെ അനിവാര്യം അപ്പൊ കൽപ്പന കരാണ് മുഖത്ത് ഒയാ ബിതാകാന്ന് ബത്തിങ്ങാണേ വെടി ഹറിയാക്തീന്നി ബത്തന്നേ എത്തക്കോട്ടേ കണ ബത്തിക്ക് ഗൽവലി ഹപ്പുണൊത്തേമ വെടി ഹറിയാണിനേ ഏ വകേമ തമായി ഹറി അറ ബത്വല ഉണത്ത് റസാക്തീനോ ഏ റസ ഹറിയട്ട തീയണോണി ഏഹിന തമായി ഹൊന്ത ക്വാളിറ്റി ബ്രാൻഡ് ഒക്കെ സഹൽ അറകാരണ കീല മങ്ങുയാട്ട മതാക്കറ മേ ലംഗതി മട്ട ഹമ്പവുണു സഹാൽ ബ്രാൻഡ് കിങ് ഏ ക്വാളിറ്റി റസയേ വിധിയട്ടമ ലബുണു ഹന്ത ഏകന മങ്ങുയാട്ട മതക്കറന്ന ഹദന്നേ തമായി മേനക സഹാൽ ദ മേനക സഹാൽ നാടു സംബ ഇട പാസ് കീരി സംബ സുദു കേക്കൊല്ലു മൽനാടു മേ വകേ സഹാൽ വർഗ രസകിന്ന് ആട്ട അറകാന്ന പുലുവ മേനക സഹാൽ സർണാമയാടത്തെ ഏ വിതരകുത് നെവേ വെദഗാത്മതി തേകി ഹമ്പ വേണവാ ദ മേനക സഹാൽ ബൈ എൻ വിൻ വെതിൻ പാരിഭോഗിക ഓബട്ട് സ്മാർട്ട് ടിവി റൈസ് കുക്കർ ബ്ലെൻഡേഴ്സ് ദിനാകരണ അവസ്ഥ ബഹുമ പുഞ്ചി ദയാ കറണത് എന്നെ ആകെ ലങ്കമതിയാണ് അളവി നിയോജിതയാവ ഹമ്പ വീണ് കടയെ കട്ടയാണ് ലങ്കമതിയാണ് കടയുടെ കീഴില മതകാത്തു മേനക സഹാൽ കീയണ ബ്രാൻഡ് മേനക സഹാൽ സണ്ണാമയേട്ട തീയതി ഹാൽ ബാഗ് കക്കാന്ന് അറകത്തട്ട പസ് വേണ്ട ഏകത്തുലതില കൂപ്പണയാക്ക ഹമ്പ വീണ് മേ കൂപ്പണയേ തീയണ നമ്പേക്കട കോളിലെ കക്കാന്ന് ഇവനെ എത്താൻ വാട്സാപ്പ് മെസ്സേജ് കക്കാന്ന് ഏ മെസ്സേജ് ഒക്കെ ദാപുകമ്മ ഈ കോളിലേക്ക് ദീപുകമ്മ ഒയാവ് ഹൊയാകുന്ന മേനക സഹാൽ നിയോജിതയേക്കണം ഏ നിയോജിത അർഹ ഒയാട്ട് ഒയാകെ തേത്തേ മിലതി ലബാകാരണ ഹെക്കിയാവുന്നോ മിലതി കാരണം നൊമിലേതെന്ന് തേക്ക ഇത് മേനക സഹാൽ വെടി വെടിയൻ മിലതി കാരണ കീഴിലോട്ട് മതക്കരണ മുഖത്ത് ഒയാകെ ആദരണീയാൻ വേണുവേൻ ഉസസ്മ തത്വയേ മേനക സഹാൽ മൂറാകനീമ വട്ടിനോ ഗുദര ഹദന ക്യാമവേല റസവത് കറകാൻ മേനക സഹാൽ കീഴിലൊക്കെയാണ് അപേ മതയാ അപ്പേ ഉറുമയ അപേ റസതമായി മേനക സഹാൽ അപ്പിട്ട് അറകണേന്നേ ദേദുനുഭാവത്തെ വരടിക പട്ടങ്കന്ന കൊട്ടം അത് ദിവസം അപ്പിട്ട് ഉദയ ഭാന്തര മഹാന്ന ലബുണു ശോക ജനക ദയഗണ അനിവാര്യം മതക്കറണ സിദ്ധവിനു ഏ തമായി അപ്പി ഗൊഡാക് ആദരേ കറപ്പു ഗീത രസ കപിട ദായാദ കറപ്പു അപ്പേ ജെ എ മിൽട്ടൺ പിരീറ മഹാത്മയാകെ പുത്രയ ഏ തമായി അപ്പേ പ്രിയങ്കര പിരീറ മഹാത്മയാകെ സമൂഹനീമ അപ്പിടെ ആറഞ്ചി ലഭീമത്തേക്ക് അപ്പേ ഗീതലോകേട്ട് ബഹുമലസന മതക്കയാൻ രസക്കെ കുക്കറപ്പുകേനെ ഇവകേ തമായി എത്തുമ രംഗണശില്പിയെ വിധിയടാ കട്ടയതുക്കല ഔറുദു ഹാട്ട് ഹത്തറക്കട്ട പാസ് എത്തുമാ മതക്കയാൻ ഗുഡാ കപിട ഇത്തു കരല അപ്പി അതറി മിക്മിലാകെ ഇല്ല തീയണോ ഇതി എത്തുമകെ മതക്കയാൻ ഗൗരവയാക് വിധിയട്ട് എത്തുമകെ മതക്കയായ പാറാക് മതക്കരണ ഗമന്തമായി
දේදුනු මාවතේ වැඩ කටයුතු අද අපි ආරම්භ කරන්න. දවල් එක වෙනකන් ඔයත් එක්ක මම ඉන්නවා. මම ජනී.

லெக்காய் வினாடிதான் ஹத்துராய் விழாவ ஹண்டி தேனல சீக்கிர கதமே சிந்து செச்சுக்கிங் அப்படி பட்டங்கமோ வெண்ணுமே தேவால் டிக்க கியலாம ஃபேம்ஸாக என்ன மதக்கலாம் சிந்து டிக்க ஹண்டி தேனா ஹரிதா அது சொட்டா கித்தனா வட ஹரி கியலா சிந்து அக்கடி கியனத்தா மடிக்கா முகத்து முகத்துவாகே ഒരു മതക്കരണോ ഫിംസ് ആയകന ഗുഡാകന ലമൻ്റെ പീരീഡ്സ് കാലക്കിയാണ് അപ്പഹസു കാലയാ ഇയാള ആസാമിൻ കടുപ്പു വെടപ്പവാ അന്നേ ഹിന്ദനെ തരകന്നെ മകെ അരകന്നെ ഓട്ടോ ആവും ദന്നെമ നെത്തോ മിസ്സലാ ഹെം ബലുഹാമ ട്രിപ്പ് കാക്കന്നെ ഹെം ഹദിസ് പ്ലാൻ കരകന ഹിറ്റിയോത് ഏക കാലദാനവാ സ്കൂളിൽ അന്നത്തോ ഇന്ന ബലനവാ എക്സാം എക്കാ തിപ്പുണോത് കറണ്ണമ ദയാക് നദികമ്മട്ട് യാനോ ഹെബൈ തീം പൊടാ ഹിതേ ഭയം ഇന്നോ തെന്റെ ഗിയാട് പസ് നദ് എഹെമനെ ഒയ ഒക്കോമ ദേവാലോട്ട് ഹേതു തമായി ഭാവിച്ചിക്കുന്ന പാഡിക്ക് ഹരിമ പാഡിക്ക് പാവിച്ചിക്കറാണ് ലമായി കോമത് മേഘത്തോരകാന്നെ സമരം പാഡിക്കൊക്കെ അപ്പി അറകാന്ന് കൊട്ട് ഹിതന്നോണ ദേവാൽ കീപ്പാക്തിയറോ മേക്ക് എന്തൊക്കെ നിന്ന് പഹസുത് ലീക് വെയ്ത് ഗവന മിനിറ്റ് സത്വേ സൗഖ്യ അരക്ഷിതത് ഒയക്കിയ ദേവാലിക്ക് ഹറിയട്ട് ഹിതല ബല്ല അറകത്തിനത്താൻ തമായി ഒയ വിധിഹട്ട് ഒറ്റ ഒയാവമ മേ പീരിയഡ്സ് ദിവസത്തെ മകയാറിന്നെ ഹെബൈ ഫിംസ് ഏതെങ്കിലും അതിന് പറ്റേ അതൊക്കെ നിന്ന് പഹസും ലീക് വേണേ നാട്ടി ഗവന മിലട്ട് ഉസ്മ തത്വ പാഡിക്ക് വിധിഹട്ട് ചിത്രതരംഗിക്കുന്നു മേ വിധിഹത് NSB പാട്ട് പാട്ട് ഹപ്പം കം ചിത്ര തരംഗത് ദഹസിയായ ഒരുദ്ദേത് സംവിധാനയ ഖരാന്നെ ലങ്ക പുറാമിന്ന് സിയലോമ രാജ്യ പാസലും പൗദ്ഗലിക പാസലും പുഞ്ചി ദരുവാന്റെ ആരാധനാക്കുന്ന അമ്മ ചിത്ര തരംഗത്തേക്ക് എക്കത്തു എന്ന കേള ഇതിങ് പുഞ്ചിത്രിയങ്ങളുഹീന കിര മാതൃക അവരുത്തമായി മേ അവരുദ്ധ ചിത്രാന്തിനോണി ലോകലമാദിന് മൂലിക കിരഗണിതമായി മേ വിധിഹട്ട് NSB പാട്ട് പാട്ട് ഹപ്പം കം ചിത്ര തരംഗിയ സംവിധാനയ വെണ്ണെ ഇതിൻ കാണ്ട ഹതരക്കെടുത്തേ മേ വരി സിദ്ധവനോ കിനക്ക് തെങ്ങോ അതാണോ പലവണി കാണ്ട എക്കതൊക്കെ തുന ശ്രേണി ദേവണി കാണ്ട ഹത്ര പഹ ഹയ ശ്രേണി തൊങ്ങനി കാണ്ട ഹത്താറ്റ നവേ ശ്രേണി ഹത്രവണി കാണ്ട ദഹയക്കൽ ഹദല ഹദഹത്തുന ശ്രേണി മേസിയലോമ കാണ്ടവലിങ് കൊന്തമ നിർമ്മാണ പഹലോ ബഗിങ് തോഴകന് തമായി ലോക നമാദിനെ മുൽക്കരകിന് ഒക്ടോബർ പലവന്ത സഹ ദേവണിത NSB പ്രധാന കാര്യാലയം മേ ചിത്ര പ്രദർശനയെ പവത്വേന് എത്രയും തുറകുന്ന ജാഗ്രഹക്കിന്റെ ത്യാഗ പ്രധാനോത്സവയ ഒക്ടോബർ തൊങ്ങണിത തീരണോ ഇത കൊട്ട ഒയാ മേ മാസേ ദഹവണി ദട്ട് കളിങ്ങോ നിർമ്മാണ ലസനട്ട് കരല ബാരുതെണ്ണോണി അപ്ലിക്കേഷൻ കോഡ് കാണപ്പുള്ള www.nsb.lk വെബ്സൈറ്റ് കാണഹ സുന്ദരി ഗിന്ദ്രവകെ സിന്ദുരിക കഹമോ ഫ്രണ്ട് ലാങ്കായ്ക്ക് മനോജ് മെസ്സേജ് കേളത്തി എന്നെ ആദ്യം മകെ സ്കൂളിലേക്ക് ഖസ ഖസുൻക്ക് ബർത്ത്ഡേക്ക് ഏട്ട അനുഹായി ബച്ചക്ക് ഒക്കോ വിഷ്കന വിഷക്കാക്ക് തന്നെ കേൾത്തിയനുവാ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഖസോ ഹാപ്പി ബർത്ത്ഡേ നെ ടീമൊക്കെ ഹാപ്പി ഒക്കെ മോകെ ആലോചിക്കുക വകേമ ഗഡ്ഡാ കാതരങ് വിഷ്കരണുവാ

ZFM Kinder Handeva Vigiano. ി ഹലിസ്തേ ഖായി സേവനങ്ങൾ ആയുർവേദ ഔഷധ നിഷ്പാദ്ര പുത്കലിക സമാഗമാണിതേ അത്മേക്ക് കൊഹെതി തെങ്ങിയാസെ ഒന്ന് വാട്സാപ്പ് കാൽഗാന്നു പടക്ക് ഇന്ന് മക്കിയാ മേ പനിവിടെ മതക്കരളമു തമയോ കിടക്കിയാന്നോണി സേവനങ്ങൾ ആയുർവേദ ഔഷധ നിഷ്പാദ്ര പുത്കലിക സമാഗമ ഹദ്ദവത്തേലിയ വിച്ഛായതനയാക്ക് വെലാ തിയെന്നെ എന്റെ ഹേതുവ തമായി സിയുടെ സിയായി പ്രതിഫല ഇതിങ് സെവനകൾ ആയുർവേദ ഔഷധ നിഷ്പാദന പുതുക്കലിക്ക് സമാഗമേ നിഷ്പാദനയെ വരുന്ന സെവനകൾ മധുമേഹ ഹരണി ക്യാപ്സ്യൂളിലേക്ക് മേഘതമായ ഷുഗർ വേൾട്ട് ദാന്തിയന ഹാറിമ വിസന്തുമ എവകേമ തമായി പ്രതീക്ഷാവ് കെസ് ഉണ അകപദവേദന തുറാൻ കന ദിവ്യമേ ഔഷധയ ഗെദരക്ക് എന്ന മോണിതേ സെവനകൾ മധുക്ക കെസ്സറ്റ പനിയോ ഉദയട്ട് ഹൊന്നരയാനോ ഹവസറ്റിനൊക്കെ ലെഡാറുകനേന ഹസ്ബൻഡ് ഒന്ന ഗതാനുള്ള തിയാകാന്ന് സെവനകൾ മധുക്ക കെസ്റ്റ് പനിയെ വകയമ തമായി ഫാറ്റി ലിവർ വേൾഡ് ബൈവിച്ചാൽ ഇവരായി സെവനകൾ ലിവർ ബൂസ്റ്റിംഗ് ക്യാപ്സ്യൂളിലൊക്കെ തീയണം വകയമ തമായി കാമാപ്രിയായി ബഡപ്പിപ്പന വേണം ബഡക്കാക്കുമണം ബഡാചേന സി എഡ് സിയാക് സ്വാഭാവിക സെവനകൾ അസമോദക്കാം ദങ്ങോയാറ്റർഗന ഭാവിച്ചിക്കലാണ് പുലാങ് ഗെതരക്ക് തിയെന്ന മോണി അസമോദക്കാം പോതലേ ഏതമായി സെവനകൾ അസമോദക്കാം കേളക്കാൻ മേ വിധി രക്കിമെക്കിനൊക്കെ നിഷ്പാദ്ര ഗണനാവക് സെവനകൾ ആയുർവേദ ഔഷധ നിഷ്പാദ്ര പുത്കലിക്ക് സമാഗമേ കമൽ ബന്ധുല വീഴപ്പെടും വൈദ്യുതുമാൻ അധീക്ഷണയാർത്ഥത്തെ നിഷ്പാദനയാ വേണമാ അപ്പൊ അഭിമാനിയതിനകത്ത് സെവനകൾ ആയുർവേദ ഔഷധ നിഷ്പാദന പുത്കലിക്ക് സമാഗമിട്ട് കഥാകരാണ് ബിന്ദു ഹതലി സതായി സഖായത്തി സുനായ് പാൻസിയ ഹതലിയ ബിന്ദു ഹതലി സതായി സഖായത്തി സുനായ് പാൻസിയ ഹതലിയ അപ്പിട്ട് അതിലസര സിന്ധുന്ന മങ്ങിന്തി കഥാര സാറാ വിനോദിനി ഇന്ദുമിനി സചിന്ത ഇന്ദുമിനി നമ്മെ ഇന്ദുമിന സചിന്ത ഇന്ദു സര സഖന്ത സിലുനി മത്മ സുനന്ദ അരുണ നൺ സ്റ്റോപ്പ് എക്കാക്കണം ഹാലോ നൺ സ്റ്റോപ്പ് എക്കാക്കണം ദന്നമേ ധവടിക്ക കേങ് ആമേ ആദരേക്കുവാട്ട് മേ ഉമ്മ കത്തയാട് ദോ ഹരിത്